0: സിന്ധ് ഡെന്റൽ ക്ലിനിക്, ഡോക്ടർ റഫീഖ് അഹമ്മദ് കൺസൾട്ടർജൻ, സി എൻഡ് ഒ, സി ആർഥോ, എച്ച് എസ് എ ഇസ്ലാമാബാദ്. അസാം വട്ട് ബഗീർ തക്ലീഫ് ജെ ദന്ത കഢിയാ ഐ നവാ ദന്ത ലഗായാ വൈന്ദാ ആഹിനെ. ഹർ കം ജദീദ് ടെക്നോളജി സാ കയോ വീദു ആഹെ. ജരാസീം ഖാ പാക് ഓസാർ. വക്ത് സുബു അട്ട വഗെ ഖാ മജ്ജദ് ഹിക വഗെ തൈ. പത്തോ നസ്ദ് ഗുൽ ഹോട്ടൽ ഹാലാണി. റാബ്തെ ജലായ 0301563088.
1: മെഹ്റാൻ ഐറൺ സ്റ്റോർ ഹാലാണി. ഹോൾസെയിൽ ഡിപ്പോ, എ നെയിം ടു ബി ട്രസ്റ്റഡ്.
2: സരിയാ ഗാർഡർ ടി എ എങ്കൽ ചേനൽപട്ടി ലോഹി ദർവാസ സിൽവർ ജാ ചോങ് സിമെന്റ് റേത്തി ക്രേഷ് ഐ രംഗ് വഗേര ബാസാർ കാ ബാരിയ ദസ്തയാബ് ആയി.
1: ഹാണേ യച്ചു മെഹ്റാൻ ഐറൺ സ്റ്റോർ നസ്ദ് ബലോച് പെട്രോൾ പമ്പ് നാഷണൽ ഹൈവേ ഹാലാണി.
2: പ്രൊപ്രൈറ്റർ ഗുലാം നബി മുഗൾ 0300320472 ഐ 0242460100.
3: خوبصورتی جو اصل راز صرف ڈی اسکن بیوٹی کریم ہن میں موجود وائٹامن ای بیڈز ائی جدید مائکرو بیڈز فارمولو اواں جی اسکن کے بنائے نکھری ائی چمکدار صرف بن دیہن میں ڈارک سپاٹس کے کرے ختم ائی دی قدرتی اصلی گلو ڈی اسکن بیوٹی کریم اصلی گلو ہر دیہ جو شو ا پروڈکٹ بائے بایوکون انٹرنیشنل پاکستان
4: السلام علیکم میرا نام پروفیسر محسنا نور ابراہیم ہے اور میں پاکستان کے سب سے بڑے ہاسپٹل نیشنل انسٹیٹیوٹ آف چائلڈ ہیلتھ میں بچوں کے شعبہ صحت سے وابستہ ہوں. میں والدین سے درخواست کروں گی کہ اپنے بچوں کو جو کہ 5 سال تک کی عمر کے ہیں ان کو پولیو کے قطرے پلوائیں, چاہے آپ نے ان کو پہلے بھی پولیو کے قطرے پلوائے ہوئے ہوں. یہ پولیو کے قطرے ان کی امیونٹی یا ان کی قوت مدافعت کو اور بہتر کریں گے تاکہ وہ پولیو سے لڑ سکیں.
5: خوشخبری, جرمن ہومیوپیتھک کلینک سامو ودن بوٹا پیٹرول پمپ کوٹری کبیر روڈ میرا پور کراچی اسلام آباد جو مشہور ڈاکٹر منظور حسین میمن ایم اے ڈی ایچ ایم ایس سندھ آر ایچ ایم پی اسلام آباد ہومیوپیتھک کنسلٹنٹ اینڈ فیملی فزیشن سینئر لیکچرر نواب شاہ ہومیوپیتھک میڈیکل کالج نواب شاہ ہر اربع خمیس جمعے چھنچھر آچر.

0: ആയിരം സ്റ്റോർ ഹാലാണി ഹോൾസെയിൽ ഡിപ്പു എ നെയിം ടു ബി ട്രസ്റ്റഡ്
1: സരിയാ ഗാർഡർ ടി എ എങ്കൽ ചേനൽപട്ടി ലോഹി ദർവാസ സിൽവർജാ ചോങ് സിമെന്റ് റേത്തി ക്രേഷ് രംഗ് വഗേറെ ബാസാർ കാ ബാരിയ ദസ്തയാബ് ആയി
0: ഹാണെ യച്ചു മെഹ്റാൻ ആയിരം സ്റ്റോർ നസ്ത് ബലോച്ച് പെട്രോൾ പമ്പ് നാഷണൽ ഹൈവേ ഹാലാണി
1: റാബ്തെ ലായ പ്രൊപ്രൈറ്റർ ഗുലാം നബി മുഗൾ 03003204372 and 02424601000
2: ഇർഷാദ് ഓട്ടോസ് ഐ ഹോണ്ട ഷോറൂം മെഹ്റാപുർ ഹോണ്ട മോട്ടോർസൈക്കിൾ ജോധ്പൂർ ഏതമാദ് ഐ ബാ അഖ്തിയാർ ഇദാരോ ഇർഷാദ് ഓട്ടോസ് ഐ ഹോണ്ട ഷോറൂം മെഹ്റാപുർ നയൻ മോട്ടോർസൈക്കിൾ ജി സേൽ കമ്പനിയ ജെ മുക്കരർ കേ റേറ്റ് തേ ദസ്തയാബ് ആഹെ सर्विस सेंटर एटलस होंडा लिमिटेड जो वारंटी क्लेम सेंटर सर्विस एरिया जिते होंडा मोटरसाइकिल जी बेहतरीन सर्विस कई वेंदी आहे होंडा कंपनिया जा तमाम जेन्युइन स्पेयर पार्ट्स खुसूसी रियायत ते मौजूद इरशाद ऑटोस ते पेंजी होंडा मोटरसाइकिल जी करायो ट्रेनिंग कंप्यूटराइज जैपनीज टेस्टिंग मशीन जरिए जैमें मिले थी मोटरसाइकिल जी कारकर्दगी तमाम बेहतर फ्यूल एडजस्टमेंट RPM जी एडजस्टमेंट कंप्यूटराइज जापानी मशीन जरिए कई वनिए थी होंडा जे क्वालिफाइड टेक्नीशियन जी जेर निगरानी इरशाद ऑटोस हालाणी रोड मेहरापुर राब्ते जे लाए 03201800003
0: خوش خبری جرمن ہومیوپیتھک کلینک ساموں ودن پوٹا پیٹرول پمپ کوٹڑی کبیر روڈ مہراپور کراچی اسلام آباد جو مشہور ڈاکٹر منظور حسین میمن ایم اے ڈی ایچ ایم ایس سندھ آر ایچ ایم پی اسلام آباد ہومیوپیتھک کنسلٹنٹ اینڈ فیملی فزیشن سینئر لیکچرر نواب شاہ ہومیوپیتھک میڈیکل کالج نواب شاہ ہر اربع خمیس جمعہ چھنچھر آچر